ആകാശവാണി ഉദകമണ്ഡലം വനൊളി നിലയമുടി FM 101.8 നിലയത്തിൽ നേരം 6:55. ഇനി കേൾക്കാം ഇയർക്കയിൻ മൊഴി.